മാലയിട്ടു മൃദങ്ങളെടുത്തു സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചു മലയ്ക്കു വരുന്നു ഞങ്ങൾ മണികൾ.